നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് മലയാളം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവമാസം 22 വെള്ളിയാഴ്ച. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച പ്രത്യേക ചിത്രീകരണം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പോകുന്ന ബോട്ടുകളുടെ യാത്രാ വിവരം. എം വി ഹഡ്ബേ നാളെ രാവിലെ 6 സ്വരാജ് ദ്വീപ് ലോങ് ഐലാൻഡ് വഴി രംഗത്തേക്ക് യാത്ര തിരിക്കും. ഈ ബോട്ട് ഉച്ചയ്ക്ക് 12 രംഗത്തുനിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി റാണി ചങ്ക നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് ഷഹീദ് ദ്വീപിൽ നിന്നും രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കും. എം വി റാണി ലക്ഷ്മി നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിൽ നിന്നും രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്കും മടക്കയാത്ര തുടരും. എം വി നോർത്ത് പാസേജ് നാളെ രാവിലെ 11 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി സ്റ്റേറ്റ് ഐലൻഡ് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് അവിടെ നിന്നും വൈകിട്ട് 3:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തുടരും. എം വി റാണി ചങ്ക നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും വൈകിട്ട് 4:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി കമോട്ട നാളെ വൈകിട്ട് 5 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന ഈ ബോട്ട് 7 രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കുന്നതാണ്. എം വി ജോളി ബോയ് നാളെ രാവിലെ 7 ഷഹീദ് ദ്വീപ് സ്വരാജ് ദ്വീപ് സ്ട്രേറ്റ് ഐലൻഡ് കദംതല ലോങ് ഐലൻഡ്

ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം, പിറന്ന നാടിൻ്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേർ സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്ന് പന്തലിച്ചു. ബഹുജൻ ഹിതായ ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിൻ്റെയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

പരിസ്ഥിതിയെ സംരക്ഷിക്കാം കരുതലോടെ, വരും തലമുറയ്ക്കായി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകൃത പരിപാടി. രചന വിവേക് പി.

പരിസ്ഥിതി എന്നതിനെ ഒറ്റവാക്കിൽ നിർവചിച്ചാൽ മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ എന്നേ പറയാനാവൂ. അതിനാൽ ഈ പരിസ്ഥിതി സമ്പൂർണവും സൗഭാഗ്യപൂർണവുമാകണമെങ്കിൽ മനുഷ്യനും ജീവജാലങ്ങളും ജീവ അജൈവ ഘടകങ്ങളും തമ്മിൽ പരസ്പരാശ്രിതത്വവും സമരസപ്പെടലും ഉണ്ടായേ തീരൂ. ജീവഗ്രഹമായ ഭൂമി പ്രകൃതി വിഭവങ്ങളുടെ കലവറയൊരുക്കി സർവ ജീവജാലങ്ങൾക്കും അധിവസിക്കാനുള്ള ഇടമൊരുക്കിയിട്ടുണ്ട്. ശുദ്ധമായ ജലം, ശ്വസിക്കാൻ കഴിയുന്ന വായു, ഫലഭൂയിഷ്ഠമായ മണ്ണ്, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ എന്നിവയെല്ലാം പ്രകൃതിയുടെ അനുഗ്രഹങ്ങളാണ്. എന്നാൽ മനുഷ്യൻ്റെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങൾ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പരിസ്ഥിതി ദിനം എന്ന ആശയം പ്രാധാന്യമർഹിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ 5 ലോകമെമ്പാടും ആചരിക്കുന്ന പരിസ്ഥിതി ദിനം ഒരേ ഒരു ഭൂമി എന്ന മുദ്രാവാക്യത്തിൽ ആദ്യമായി ആചരിച്ചത് 1973. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പ്രവർത്തനങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രമേയം.

കൊണ്ടും കൊടുത്തും പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചിരുന്ന ആദിമ ജനതയിൽ നിന്നും ആധുനിക കാലമെത്തുമ്പോൾ മനുഷ്യന് ആവശ്യത്തിനും അതിലധികവും വേണമെന്നായി. അത് അമിത ചൂഷണത്തിലേക്ക് വഴിമാറി. അതോടെ ആവാസ വ്യവസ്ഥയുടെ ചിട്ടവട്ടങ്ങൾ താറുമാറായി. മലകളും പുഴകളും തുരന്നും കട്ടുമുടിച്ചും കയ്യേറ്റം തുടരുന്നതിൽ മത്സരമായി. ഭൂമി തരുന്നതെല്ലാം നമുക്കൊപ്പം മറ്റു ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും അവരുടെ കൂടി വീടാണ് പ്രകൃതിയെന്നും നമ്മൾ മറന്നു. മരങ്ങൾ മുറിച്ചു മാറ്റി കിളികളെ കൂടില്ലാത്തവരാക്കി. കുളം നികത്തി മത്സ്യങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും കൊന്നൊടുക്കി. വികസനം എന്ന ഓമനപ്പേരിൽ വയലുകളും തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും ഓർമ്മയാക്കി. പരിസ്ഥിതിക്കായുള്ള മുന്നേറ്റങ്ങളെയും സമരങ്ങളെയും വികസന വിരുദ്ധമെന്ന് മുദ്രകുത്തി അടിച്ചമർത്തി. മണ്ണും മലയും പുഴകളും തുടങ്ങി പ്രകൃതിയുടെ പ്രതീകങ്ങളെല്ലാം സ്വാർത്ഥമായ ലാഭേച്ഛയ്ക്കു വേണ്ടി നശിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യൻ ആധുനികത ആഘോഷിച്ചത്. വികലമായ വികസന കാഴ്ചപ്പാടിൽ ലോകം മുന്നേറിയപ്പോൾ ഇല്ലാതായത് മണ്ണും ജലവും ജൈവസമ്പത്തുമാണ്. മാത്രമല്ല, ആധുനികതയുടെ മുഖമുദ്രയായ വലിച്ചെറിയൽ സംസ്കാരം നമ്മുടെ ചുറ്റുപാടുകളെ മാലിന്യ കൂമ്പാരമാക്കി. ഇന്ന് അന്തരീക്ഷവും ജലവും മണ്ണുമെല്ലാം മലിനമാക്കപ്പെട്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് എന്ന ദുർഭൂതം എല്ലായിടവും കയ്യേറിക്കഴിഞ്ഞു. ഭാവി തലമുറയെപ്പറ്റി അല്പം പോലും ചിന്തിക്കാതെ ഇന്ന് മനുഷ്യൻ ചെടികൾ

യും മരങ്ങളെയും ജന്തുജാലങ്ങളെയും നശിപ്പിച്ച് സ്വന്തം ശവക്കല്ലറ സ്വയം സൃഷ്ടിക്കുകയാണ്. സസ്യങ്ങളും ജന്തുക്കളും ഇല്ലെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പും അസാധ്യമാണെന്ന സത്യം ഇന്നത്തെ മനുഷ്യൻ വിസ്മരിക്കുന്നു. എന്നാൽ പ്രകൃതിയോട് മനുഷ്യൻ ചെയ്ത ക്രൂരതകളോട് അതേ നാണയത്തിൽ പ്രകൃതി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത്. പുഴകളും തണ്ണീർത്തടങ്ങളും വറ്റി വരണ്ടു. അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, ആഗോള താപനവും കാട്ടുതീയും കാലാവസ്ഥാ മാറ്റങ്ങളുമെല്ലാം അനിയന്ത്രിതമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതോടെ ഭൂമിയിൽ വരും തലമുറയ്ക്ക് മാത്രമല്ല ഇപ്പോഴുള്ള തലമുറയ്ക്കും ജീവിക്കാനാവില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് പ്രകൃതി സംരക്ഷണം ലോകത്തിൻ്റെ മുഖ്യ അജണ്ടയായി മാറിയത്.

ആഗോളതാപനം അതിരൂക്ഷമായ സമകാലിക സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു ഈ ലോക പരിസ്ഥിതി ദിനം. പ്രകൃതി ഒരു അടിയന്തരാവസ്ഥയിലാണ്. നമുക്ക് സമയത്തെ പിന്നോട്ടെടുക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് കാടുകൾ വളർത്താനും ജലസ്രോതസ്സുകൾ പുനരുജ്ജീവിപ്പിക്കാനും അതുവഴി മണ്ണിനെ

തിരികെ കൊണ്ടുവരാനും കഴിയും. വ്യക്തി, കുടുംബം, സമൂഹം എന്നീ നിലകളിലുള്ള ജനങ്ങളുടെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതുവഴി മാത്രം പാരിസ്ഥിതിക കാലാവസ്ഥാ പ്രതിസന്ധികളെ നല്ലൊരു പരിധിവരെ അതിജീവിക്കാൻ കഴിയും. ജീവിത രീതികളിലും കഴിക്കുന്ന ഭക്ഷണം, വസ്ത്രം, ജലം, മറ്റ് ഉപഭോക്തൃ സാധനങ്ങൾ, യാത്ര, മാലിന്യം കൈകാര്യം ചെയ്യൽ തുടങ്ങി ജീവിതക്രമങ്ങളെല്ലാം പരിസ്ഥിതി സൗഹാർദ്ദമാക്കണം. കൂടാതെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, ആത്മീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ മുന്നണി പോരാളിയാവണം. പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന വികസനം നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള ഇച്ഛാശക്തി നാം ആർജിക്കണം. അങ്ങനെ നാശത്തിൻ്റെ പാരമ്യത്തിലെത്തിയ നമ്മുടെ ഭൂമിയെ കരുതലോടെ നമുക്ക് സംരക്ഷിക്കാം. ഈ ഭൂമിയും വിഭവങ്ങളും പാഴാക്കാതെ സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത് നമ്മുടെ കടമയാണ്. അതിനായി നമുക്കേവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ശുദ്ധവും ഹരിതാഭവുമായ ഒരു ലോകത്തിലേക്കുള്ള പാത തിരഞ്ഞെടുക്കാം. നമുക്കും വരും തലമുറകൾക്കും വേണ്ടി അമ്മയായ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ, മലിനമാക്കാതെ സംരക്ഷിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം.

പരിസ്ഥിതിയെ സംരക്ഷിക്കാം കരുതലോടെ വരും തലമുറയ്ക്കായി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകൃത പരിപാടി സമാപിച്ചു. രചന വിവേക് പി, ആഖ്യാനം ദീപ ടി വി, സാക്ഷാത്കാരം മീന പ്രകാശ്, അവതരണം ആകാശവാണി ശ്രീ വിജയപുരം നിലയം.

ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 12:30. നന്മകൾ നേരുന്നു. ഹൃദയപൂർവം, ദീപ ടി വി.

0: ഹലോ, ദ മൈക്ക് ടെസ്റ്റിംഗ്,
1: നോട്ട് മൈക്ക് ടെസ്റ്റിംഗ്. അപ്പോൾ
0: മൈക്ക്
1: നമ്മൾ
0: ടെസ്റ്റിംഗ്.
1: കമ്പ്യൂട്ടർ
0: ഹലോ,
1: ടെസ്റ്റിംഗ് കമ്പ്യൂട്ടർ
0: ടെസ്റ്റിംഗ് കമ്പ്യൂട്ടർ
1: റൈറ്റ് പി ടു.
0: റൈറ്റ് പി ടു. ഏതൊക്കെ ബോധ?
1: കട്ട് പ്ലേ.